0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഇപ്പോൾ നവരാത്രി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നവരാത്രി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയായ ഉപാസനയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

ഭാരതമെങ്ങും പല പേരുകളിൽ ആഘോഷിക്കുന്ന വിജയദശമിയുടെ ഉൽപ്പത്തിയെപ്പറ്റി ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും ആഘോഷത്തിന്റെ സത്ത എല്ലായിടത്തും ഒന്നുതന്നെ. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം, ഇരുട്ടിനുമേൽ പ്രകാശമുദിച്ചതിന്റെ ആഘോഷം, ഇവയൊക്കെയാണ് നവരാത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.

0: മറ്റൊരു നവരാത്രി ഭാവവുമായി ഉപാസന വീണ്ടും നാളെ ഇതേ സമയം.
1: നിങ്ങൾ കേട്ടത് നവരാത്രി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.

ഉപാസന. പ്രാർത്ഥന നിർഭരരായ മനസ്സുകളുടെ നവരാത്രികളിൽ

നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM-ന്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238-81-07-55. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238-81-07-55.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാർ അല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ഇഷ്ടം എനിക്കോ കടവ.

ആട്ടം. ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ

മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലെന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകിട്ട്

6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സൗഖ്യത്തിൽ ഇന്ന് ഗൈനക് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി ശിവദാസുമായി ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ഹർഷിത നടത്തുന്ന അഭിമുഖം കേൾക്കും.
1: നമസ്കാരം. ഇന്ന് നമ്മളോട് കൂടെയുള്ളത് ഗൈനക് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി ശിവദാസ് മാം ആണ്. നമസ്കാരം മാം.
2: എല്ലാവർക്കും നമസ്കാരം.
1: നമ്മൾ വളരെ കേട്ട് പരിചയമുള്ള രണ്ട് വിഭാഗങ്ങളാണ് ഗൈനക്കോളജിയും ഓങ്കോളജിയും. പക്ഷെ എന്താണ് മാം ഈ ഗൈനക് ഓങ്കോളജി?
2: ഗൈനക് ഓങ്കോളജി എന്ന് പറഞ്ഞാൽ അത് ആ പേരിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. സോ ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഡീലിംഗ് വിത്ത് വിമൻസ് ഇഷ്യൂസ്. ലേഡീസിന്റെ, അതായത് പെണ്ണുങ്ങളുടെ സംബന്ധമായിട്ടുള്ള എല്ലാ, പെണ്ണുങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ട്രാക്ട് സംബന്ധമായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഗൈനക്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസർ സംബന്ധമായിട്ടുള്ള ബ്രാഞ്ചും. അപ്പം ഗൈനക്കോളജിക്കൽ ഓങ്കോളജീസിൽ ലേഡീസിന്റെ ക്യാൻസേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് ഗൈനക്കോളജിക് ഓങ്കോളജി. ഇത് ഇന്ത്യയിൽ നമ്മളിത് ഗൈനക്കോളജി ഓങ്കോളജി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ഡിഗ്രി MS ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയാണ്. അതായത് ലേഡീസിന്റെ പ്രസവം എടുക്കുന്നവരും

0: അതായത് പുറത്തന്നെ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതുമായിട്ടുള്ള ഡോക്ടേഴ്സ്, അവര് ഫേർദർ ഒരു 3 വർഷം കൂടെ സ്പെഷ്യലൈസ് ചെയ്യണം. അത് DNB ആവാം അല്ലെങ്കിൽ MCH ആവാം. അങ്ങനെ 3 വർഷം വെറും ലേഡീസിന്റെ ക്യാൻസേഴ്സിന്റെ ഏരിയയിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴാണ് ഗൈനക്കോളജി ഓങ്കോളജിസ്റ്റ് ആകുന്നത്.
1: മാം ഇപ്പൊ പറഞ്ഞു സ്ത്രീകളുടെ വിഭാഗം മാത്രമെന്ന്. അപ്പൊ സ്ത്രീകളുടെ എല്ലാതരം ക്യാൻസറുകളും ഇതിൽ പെടും, അതായത് നമ്മുടെ ബ്രസ്റ്റ് റിലേറ്റഡ് ക്യാൻസറും ഇതിൽ തന്നെ വരുന്നതാണ്.
0: സോ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് യൂഷ്വലി ഡീൽ ചെയ്യുന്നത് ജനറൽ സർജൻസും സർജിക്കൽ ഓങ്കോളജിസ്റ്റും ആണ്. ഗൈനക്കോളജി ഓങ്കോളജിയിൽ മെയിൻ ആയിട്ട് വരുന്നത് റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, അതായത് പ്രഗ്നൻസിയും പ്രസവ സംബന്ധമായിട്ടുള്ള ആ ട്രാക്ടിൽ വരുന്ന ഓർഗൻസ് ആണ്, അതായത് ഗർഭപാത്രം, യൂട്രസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ യൂട്രസിന് താഴത്തെ ഭാഗം, സെർവിക്സ് എന്ന് പറയുന്നത്, ഫെലോപ്പിയൻ ട്യൂബും അണ്ഡാശയങ്ങളും, ട്യൂബും അണ്ഡാശയങ്ങളും, അതായത് ഓവറീസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ വജൈന അഥവാ യോനി ഭാഗം, പിന്നെ നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗം, വൾവ, ഇത്രയും ഏരിയാസ് ആണ് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിയിൽ റെഗുലർ ആയിട്ട് കവർ ആകുന്നത്. ഇതിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്സ്, നമ്മുടെ രാജ്യത്ത് തന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്സ് ബ്രസ്റ്റും ഇതേ സെയിം ഡോക്ടേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, ബട്ട് മിക്ക സ്ഥലങ്ങളിലും ബ്രസ്റ്റ് കംസ് അണ്ടർ സർജിക്കൽ ഓർ സർജിക്കൽ ഓങ്കോളജി.
1: മാം പറഞ്ഞു സർജിക്കൽ ഓങ്കോളജി ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സർജിക്കൽ ഓങ്കോളജി ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു ബ്രാഞ്ചിന്റെ ആവശ്യകത നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്?
0: സോ ഇനീഷ്യലി ക്യാൻസേഴ്സ്, തുടക്കത്തിൽ ആ ക്യാൻസേഴ്സ് അത്രയും കോമൺ അല്ലായിരുന്നു നമ്മുടെ രാജ്യത്തിൽ. അപ്പൊ ക്യാൻസേഴ്സ് ഇനീഷ്യലി വന്നു തുടങ്ങിയപ്പം അതിനൊരു സർജറി, ഇനീഷ്യലി ക്യാൻസേഴ്സിന് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ആയിരുന്നു, റേഡിയോ തെറപ്പിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതിന് സർജിക്കൽ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് വരാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ സർജൻസ് ഫെർദർ സൂപ്പർ സ്പെഷ്യലൈസ് ചെയ്ത് സർജിക്കൽ ഓങ്കോളജി എടുത്തത്. സോ ഈ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഹെഡ് മുതൽ, തല മുതൽ കാൽ വരെയുള്ള എല്ലാ ക്യാൻസേഴ്സും അവർ തന്നെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ക്യാൻസേഴ്സിന്റെ റേറ്റ് കൂടിക്കൊണ്ട് വരികയാണ്, എല്ലാ ലോകം മെമ്പാടും അങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും ക്യാൻസേഴ്സ് കൂടിക്കൊണ്ടേ വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഓരോ ക്യാൻസേഴ്സിലും സ്പെഷ്യലായിട്ട് പല പല അഡ്വാൻസസും വന്നു. അപ്പൊ അങ്ങനെ നൗ സർജിക്കൽ ഓങ്കോളജി ഓൾസോ ഗ്രാജുവലി സ്പ്ലിറ്റിംഗ് ചെയ്ത്, ഇങ്ങനെ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി സെപ്പറേറ്റ്, ഓർത്തോ ഓങ്കോളജി സെപ്പറേറ്റ്, എല്ലുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, യൂറോ ഓങ്കോളജി, കിഡ്നീസ് ഹാർട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, എല്ലാം സ്പെഷ്യലായിട്ടായിട്ട് ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് സെപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് തന്നെ, അതുകൊണ്ട് തന്നെ ഗൈനക്കോളജിക്കൽ ഓങ്കോളജി ഇപ്പൊ സെപ്പറേറ്റ് വിങ് ആണ്. ബിക്കോസ് വിമൻസ് ക്യാൻസേഴ്സിന് ഇപ്പോഴാണ് പെൺ ലേഡീസിനാണെങ്കിലും കുറച്ചുകൂടി അവയർനെസ്സും സിംറ്റംസും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻസർ പിക്കപ്പും ക്യാൻസർ ഇൻസിഡൻസ്, അതായത് എത്രമാത്രം ക്യാൻസർ ഉണ്ട് കേരളത്തിൽ എന്നതും ഇന്ത്യയിലുള്ളതും കൂടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗൈനക്കോളജി ഓങ്കോളജി ഇപ്പോൾ ഒരു പ്രസക്തിയുള്ള ഒരു ബ്രാഞ്ചാണ്.
1: മാം പറഞ്ഞു ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ക്യാൻസറിന്റെ അളവ് കൂടിക്കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിൽ പൊതുവായി കണ്ടുവരുന്ന ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഗൈനക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിവിധ തരം ക്യാൻസറുകൾ ഏതൊക്കെയാണ്?
0: സോ ഇൻ ജനറൽ നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിൽ മെയിൻ ആയിട്ട് ലേഡീസ് സ്പെസിഫിക് ആയിട്ട് വരുന്ന ക്യാൻസേഴ്സിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഏറ്റവും കൂടുതൽ, ഹൈസ്റ്റ് ടോപ്പസ്റ്റ് ഏറ്റവും മുകളിലിരിക്കുന്നത്. ഇന്ത്യ മെമ്പാടും അങ്ങനെ തന്നെയാണ്. എല്ലാ സ്റ്റേറ്റ്സ്, ഏത് സ്റ്റേറ്റ് നമ്മൾ എടുത്തു നോക്കിയാലും ഫസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയും. ഈ സെർവിക്സ് എന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ യൂട്രസിന്റെ, ഗർഭപാത്രത്തിന്റെ താഴത്തെ ഭാഗമാണത് സെർവിക്സ് എന്ന് പറയുന്നത്. സെർവൈക്കൽ ക്യാൻസർ ആണ് സെക്കൻഡ് മോസ്റ്റ് കോമൺ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഒവേറിയൻ ക്യാൻസറും, അത് കഴിഞ്ഞിട്ട് ഗർഭപാത്രത്തിന്റെ, യൂട്രസിന്റെ ക്യാൻസറുമാണ് മോസ്റ്റ് കോമൺ. ഇതിൽ കേരളത്തിൽ ഇതിൽ കുറച്ച് ചേഞ്ചസ് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ കാണാറുണ്ട്. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മലയാളികളുടെ ഇടയിലുള്ള ഹയർ ലിറ്ററസി റേറ്റ്സും ഹൈജീൻ റേറ്റ്സും ജനറലി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സെർവൈക്കൽ ക്യാൻസർ ഇന്ത്യയിലുള്ള മറ്റു ഭാഗങ്ങളിലേക്കാളും കുറച്ച് കുറവ് റേറ്റിലാണ് സെർവൈക്കൽ ക്യാൻസർ കാണുന്നത്. പക്ഷേ ആസ് സച്ച് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പ്രകാരം കേരള ഇസ് വൺ ഓഫ് ദ ഹൈയസ്റ്റ് റാങ്കിംഗ് സ്റ്റേറ്റ്സ് ഇൻ ടേംസ് ഓഫ് ക്യാൻസർ ഒക്കറൻസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ക്യാൻസർ ഏറ്റവും കൂടുതൽ ഹൈയസ്റ്റ് റേറ്റ്സ് ഉള്ള സ്റ്റേറ്റ്സിലൊന്നാണ് കേരളം. അതിൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ
1: കണ്ടുവരുന്നത്. ഇപ്പൊ മാം പറഞ്ഞ ഇത്രയും വിവിധ തരം ക്യാൻസറുകളിൽ ഏതെങ്കിലും പ്രത്യേക തരം ഏജ് ഗ്രൂപ്പ് അതിൽ ഉൾക്കൊള്ളുമോ? അതായത് ഇപ്പം ഈ എൽഡർലി പീപ്പിളുകൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന, അല്ലെങ്കിൽ ചെറിയ ആർത്തവ സമയത്ത് കണ്ടുവരുന്ന, അങ്ങനെ ഏതെങ്കിലും പ്രത്യേകം തരം ഗ്രൂപ്പ് വിഭാഗത്തിൽ പെടുന്ന ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറുകളുണ്ടോ?
0: സോ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ ഗ്രൂപ്പും ക്യാൻസേഴ്സ് പല പല ടൈപ്സ് ഉണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ചില ക്യാൻസേഴ്സ് ചില ഏജസിൽ കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇൻ ജനറൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസറുകൾ കൂടുക നമ്മൾ 50 വയസ്സ് കടക്കുമ്പോഴാണ് ക്യാൻസറിന് റിസ്ക് കൂടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ജീവിക്കുന്ന ഓരോ വർഷവും നമ്മുടെ സെൽസിനകത്തുള്ള ഈ ജീൻസ് എന്ന് പറയുന്ന പാർട്ടിന്, DNA ഒരു ഭാഗമായിട്ടുള്ള, അതിനകത്ത് ചേഞ്ചസ് വരും. നമ്മൾ മ്യൂട്ടേഷൻ എന്നാണ് അതിന് പറയുക സയന്റിഫിക്കലി. ഈ ഓരോ നമ്മൾ ജീവിക്കുന്ന ഓരോ വർഷവും നമ്മുടെ സെല്ലിൽ മ്യൂട്ടേഷൻസ് കൂടിക്കൊണ്ടേയിരിക്കും. സോ ആഫ്റ്റർ ദി ഏജ് ഓഫ് 50 ഇയേഴ്സ് എല്ലാവർക്കും ക്യാൻസർ വരാനുള്ള ചാൻസ് ജനറലി കൂടും. സോ അത് ഏത് ക്യാൻസർ ആണെങ്കിലും 50 ഇയേഴ്സിന് മുകളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ തന്നെ ഇപ്പം സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് യൂഷ്വലി സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പും പിന്നെ ഒരു 60 ഇയേഴ്സ് 65 ഇയേഴ്സിനകത്ത് കാണുന്ന ഒരു ക്യാൻസറാണ് കൂടുതൽ. യൂട്രസിന് ക്യാൻസർ അതേസമയം 60 ഇയേഴ്സിന് മുകളിലോട്ടാണ് കൂടുതൽ കണ്ടുവരിക. ഒവേറിയ

0: ഓവറിയുടെ ക്യാൻസർ, അത് അണ്ഡാശയങ്ങളുടെ ക്യാൻസർ അതേസമയം എല്ലാ ഏജ് ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും വരാം. പക്ഷെ അതും ഈ 60 വയസ്സിന് മുകളിലോട്ടാണ് കൂടുതൽ കാണുക. പക്ഷേ 30-ന്റെ 60-ന്റെ ഇടയിലും കാണാം. കൊച്ചു കുട്ടികളിൽ വരെ, അതായത് അഡോൾസെന്റ് നമ്മുടെ ടീനേജേഴ്സ് എന്ന് പറയുന്ന ആ പ്രായത്തിലും ക്യാൻസർ കണ്ടുവരാറുണ്ട്. പക്ഷെ അതൊക്കെ പല ടൈപ്പാണ്, ആ ക്യാൻസറിൽ തന്നെ പല വിവിധ ടൈപ്പുകളുണ്ട്. ആ ടൈപ്പ് അനുസരിച്ച് വ്യത്യാസം വരാം.
1: ഇപ്പൊ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ മാം? മാം പറഞ്ഞു 50 വയസ്സിൽ കൂടുതൽ എന്ന് പറഞ്ഞു, അതെന്തുകൊണ്ടാണ് അങ്ങനെ 50 വയസ്സിൽ കൂടുതലുള്ളവർക്ക് അങ്ങനെ കൂടുതലായിട്ട് വരാനുള്ള കാരണം? അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഈ പറയുന്ന എല്ലാ കേസുകളും കൂടുതലായിട്ട് കണ്ടുവരാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ?
0: ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഈ ഓരോ നമ്മൾ ജീവിക്കുന്ന ഓരോ വർഷവും നമ്മുടെ ബോഡിയിലെ സെൽസിലുള്ള ഈ ജീൻസിലെ മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞ ഈ വ്യത്യാസങ്ങൾ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നോർമലി നമ്മുടെ ബോഡിയിൽ അതിനെങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെക്കാനിസം ഇങ്ങനെ അതിന്റെ കൂടെ തന്നെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ജീവിക്കും തോറും ഈ റിപ്പയർ മെക്കാനിസവും ക്ഷീണിച്ചുകൊണ്ടിരിക്കും. അപ്പം 50 വയസ്സിന് ശേഷം മ്യൂട്ടേഷൻസ് അത്രയും വർഷത്ത് കൂടിയിട്ടുണ്ടാവും, അതേസമയം അതിന് റിപ്പയർ മെക്കാനിസം കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ജനറലി 50 വയസ്സിനപ്പുറത്ത് ക്യാൻസറിന്റെ റിസ്ക് കൂടുന്നത്. നമ്മളത് 60 വയസ്സാവും ഇനിയും കൂടുന്നു, 70 വയസ്സാവും ഇനിയും കൂടുന്നു. അതുകൊണ്ട് തന്നെയാണ് പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹാർട്ടിന്റെ പ്രശ്നങ്ങളും കൊണ്ട് 50 വയസ്സിലൊക്കെ മരിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ കാലത്ത് ക്യാൻസർ അത്രയും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ട് ആരും മരിക്കുന്നില്ല. അവരൊക്കെ ജീവിച്ച് ലൈഫ് എക്സ്പെക്ടൻസി എത്രയോ കൂടുതലാണ്. 70-90 വയസ്സുവരെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നു. നമ്മൾ എത്ര കൂടുതൽ ജീവിക്കുന്നു അത്രയും നമ്മുടെ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നു. അതാണ് ഒരു ബേസിക് തിങ്. അതുകൂടാതെ ഈ മ്യൂട്ടേഷൻ, ഈ ജീൻസിലുള്ള മ്യൂട്ടേഷൻ വരാൻ പ്രത്യേക പ്രത്യേക കാരണങ്ങളുണ്ടാവും. ഇപ്പം ചിലപ്പം അൾട്രാവയലറ്റ് റേസ്, നമ്മുടെ സൂര്യപ്രകാശത്തിന് അൾട്രാവയലറ്റ് റേസ് ആവാം, അതുകൊണ്ടായിരിക്കും സ്കിൻ ക്യാൻസേഴ്സ് വരുന്നത്. അതുപോലെ സ്മോക്കിംഗ്, സ്മോക്കിംഗ് കൊണ്ട് ലങ് ക്യാൻസർ വരുന്നു. കാരണം ആ സെൽസിലുള്ള മ്യൂട്ടേഷൻ സ്മോക്കിംഗ് കൊണ്ടാണ് വരുന്നത്. ഇതേപോലെ തന്നെ ലിവറിലുള്ള മ്യൂട്ടേഷൻസ് ആൽക്കഹോൾ കൊണ്ട് വരാം, പാൻക്രിയാസിലുള്ള മ്യൂട്ടേഷൻസ് ആൽക്കഹോൾ കൊണ്ട് വരാം. അതുപോലെ തന്നെ സെർവൈക്കൽ ക്യാൻസർ, ഞാൻ പറഞ്ഞ ഗർഭാശയത്തിന് വായ എന്ന് പറയുന്നത്, ഈ സെർവൈക്കൽ ക്യാൻസറിനകത്തുള്ളതും മ്യൂട്ടേഷൻ വരുന്നത് HPV എന്നൊരു വൈറസിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ പല പല റീസൺസ് കൊണ്ട് മ്യൂട്ടേഷൻ അൾട്ടിമേറ്റ്ലി ഏറ്റവും അവസാനം ആ മൂലിക റീസൺ എന്താന്ന് വെച്ചാൽ ഈ മ്യൂട്ടേഷൻ ആണ്.
1: ഈ മ്യൂട്ടേഷന് വേറെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും മാം? അതായത് നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതിനെന്തെങ്കിലും ഇതുമായിട്ട് ബന്ധങ്ങളുണ്ടോ?
0: ഈ പറഞ്ഞ മാതിരി അൾട്രാവയലറ്റ് റേസും ഈ വൈറസുകളും ഇതൊന്നും അല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വേരിയേഷൻസ് നിന്നും ഇതേ മ്യൂട്ടേഷൻസ് വരാം. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ അൺഹെൽതി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്, ജങ്ക് ഫുഡ് കഴിക്കല്, കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഷുഗർ ഉള്ള ഫുഡ് കൂടുതൽ കഴിക്കുക, പെപ്സി കോള, പിന്നെ അധികം എക്സസൈസ് ചെയ്യാതിരിക്കുക, വണ്ണം കൂടുക, ഇതുകൊണ്ട് തന്നെ പല ചേഞ്ചസും വരും സെൽസിലും മ്യൂട്ടേഷൻസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വണ്ണം കൂടുതലുള്ള ഒബീസിറ്റി എന്നുള്ള ഒരു ഒറ്റ റീസൺ, ഒബീസിറ്റി ഇന്നത്തെ കാലത്ത് ഒരു എപ്പിഡമിക് പോലെയാണ്. പ്രത്യേകിച്ച് കേരളം പോലുള്ള കണ്ടീഷന് ഈ നമ്മുടെ ലിവിംഗ് കപ്പാസിറ്റി കൂടും, പെയിങ് കപ്പാസിറ്റി കൂടുന്നതോറും നമ്മുടെ ലൈഫ് സ്റ്റൈലും മോഡിഫൈഡ് ആവുകയാണ്. അധികം ആൾക്കാർ അനങ്ങുന്നില്ല, എല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നു, ഭക്ഷണം നന്നായി കഴിക്കുന്നു, പുറത്തുനിന്ന് കഴിക്കുന്നു, ഹോം കുക്ക് ഫുഡ് കുറഞ്ഞു വരുന്നു. അങ്ങനെ വരുമ്പോൾ ഒബീസിറ്റിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ണം ഈ ഒബീസിറ്റി ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള പല ക്യാൻസേഴ്സും ഉണ്ട്. പ്രത്യേകിച്ച് യൂട്രൈൻ ക്യാൻസർ, ഗർഭാശയത്തിന്റെ ക്യാൻസർ, പിന്നെ കൊളോൺ ക്യാൻസർ, ഗോൾ ബ്ലാഡർ ക്യാൻസർ, അങ്ങനെ പല ക്യാൻസേഴ്സും. അപ്പൊ ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡെഫിനറ്റ്ലി ഈസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ക്യാൻസേഴ്സ്.
1: നമുക്ക് എങ്ങനെയാണ് മാം ഇത് തിരിച്ചറിയാൻ പറ്റുക? ഒരു സാധാരണക്കാരന് ഏത് രീതിയിലായിരിക്കും നമ്മുടെ ഈ ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗർഭാശയ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറുകൾ വന്നിട്ടുണ്ട് എന്ന് മുൻകൂട്ടി തിരിച്ചറിയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻസ് ഉണ്ടോ അവിടെ, എന്തെങ്കിലും സിംപ്റ്റംസ് വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ?
0: ഒന്നും നമ്മൾക്ക് ഈ പറഞ്ഞ മാതിരി സാധാരണ ആൾക്കാരുടെ സൈഡിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, അവരും കുറച്ച് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ ബോഡിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ പീരിയഡ്സ് എങ്ങനെയാണ് വരുന്നത്, പീരിയഡ്സ് എത്ര ദിവസം നമ്മൾ ബ്ലീഡ് ചെയ്യുന്നു, എത്ര ഫ്രീക്വന്റ്ലി എത്ര ദിവസം വിട്ടുവിട്ടാണ് നമ്മുടെ പീരിയഡ് വരിക. അത് മാത്രമല്ല നമുക്ക് ഈ വെള്ളം പോക്ക് നമ്മൾ പറയുമല്ലോ, താഴെ ഡിസ്ചാർജ് വരുന്നത്, അത് നമ്മുടെ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ പല ക്യാൻസേഴ്സും അതിൽ തന്നെ തുടക്കത്തിൽ തന്നെ കുറച്ച് സിംറ്റംസ് വരും അതിൻ്റെ, എസ്പെഷ്യലി യൂട്രൈൻ ക്യാൻസർ, ഗർഭാശയത്തിന്റെ ഗർഭപാത്രത്തിന്റെ ക്യാൻസറിൽ പ്രത്യേകിച്ച് ഈ ബ്ലീഡിങ് പെട്ടെന്ന് വരിക, കൂടുതൽ വരിക, കുറേ ക്ലോട്ട്സ് പോവുക. അതുപോലെ തന്നെ PCOD ഉള്ളവർക്ക്, പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള കണ്ടീഷൻ അന്നത്തെ കാലത്ത് കൂടിക്കൊണ്ടേ വരികയാണ് ലൈഫ് സ്റ്റൈൽ കാരണം. അപ്പൊ അവിടെ എന്ത് പറ്റുന്ന വെച്ചാല് പെൺകുട്ടികൾ 16-18 ഇയേഴ്സ് നിന്ന് തുടങ്ങിയിട്ട് 40 ഇയേഴ്സ് വരെയുള്ള ഏത് പ്രായത്തിൽ വേണമെങ്കിലും PCOD വരാം. അപ്പൊ അവിടെ എന്താ സംഭവിച്ചാൽ അത് 2-3 മാസമൊക്കെ ബ്ലീഡ് ചെയ്യുകയില്ല, പീരിയഡ്സ് വരികയില്ല. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ഹെവി പീരിയഡ് ആണ് വരിക. അത് കഴിഞ്ഞ് വീണ്ടും അവരൊരു 3-4 മാസം വീണ്ടും പീരിയഡ്സ് വരില്ല, വീണ്ടും ഒരു ഹെവി പീരിയഡ് വരും. അപ്പൊ അതൊക്കെ ആൾക്കാരെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, എസ്പെഷ്യലി യൂട്രൈൻ ക്യാൻസർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു 30 വയസ്സാകുമ്പോഴത്തേക്കും യൂട്രൈൻ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടും. അതൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്ചാർജ്, നമ്മുടെ ബോഡിയിലുള്ള നോർമൽ ഡിസ്ചാർജ് എന്ന് വെച്ചാൽ അതിന് സൈക്കിൾ പ്രകാരം അത് കൂടിയും കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഈ ഡിസ്ചാർജിനകത്ത് എപ്പോഴും ബ്ലഡ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഭയങ്കര മണമുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡുമായിട്ട് സംബന്ധപ്പെടുന്ന സമയത്ത് ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ പീരിയഡ്സിന്റെ ഇടയ്ക്കുള്ള സമയത്ത് ബ്ലീഡിങ് വരിക, ഇതൊക്കെ ഫീച്ചേഴ്സ് ആവാം യൂട്ടറസ്.

0: യൂട്രൈൻ ക്യാൻസറിൻ്റെതാവാം, സെർവൈക്കൽ ക്യാൻസറിൻ്റെതാവാം. ഇനി നമ്മൾ ഈ അണ്ടാശയത്തിൻ്റെ ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അണ്ടാശയത്തിൻ്റെ ക്യാൻസർ കഷ്ടകാലത്തിന് അത് വളരെ ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ അത് സിംപ്റ്റംസ് ആയിട്ട് വരുള്ളൂ. ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ വയറ്റിനകത്ത് വെള്ളമൊക്കെ കെട്ടിയിട്ട് വയറ് വീർത്ത് വരാറുള്ളൂ. അതിന് ഇനീഷ്യൽ സ്റ്റേജിൽ അതിൻ്റെ സിംപ്റ്റംസ് വളരെ മൈൽഡാണ്. അതായത് നമ്മൾ ചെറിയ ഈ നമ്മൾ കാസ്ട്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന മാതിരി എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എസിഡിറ്റി പോലെ, ഒരു എസിഡിറ്റി പോലെ ബേണിംഗ് സെൻസേഷൻ വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് വയറങ്ങ് വീർത്ത പോലെ തോന്നുക, ഇത്തിരി കഴിച്ചാൽ തന്നെ മതിയെന്ന് തോന്നുക, അങ്ങനത്തെ ഉള്ള വളരെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംപ്റ്റംസ് ആണ്. അപ്പം അങ്ങനെ വരുമ്പം പലപ്പോഴും ഡോക്ടേഴ്സിനടുത്ത് പോയാലും നമ്മളാണെങ്കിലും ഒരു റാൻഡോക്ക് കഴിച്ചോളൂ, ബാൻഡോപ്പ് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മളും അതിനെ ചെറുതായിട്ട് ഇഗ്നോർ ചെയ്യാനൊരു ടെൻഡൻസി വരും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് മെയിൻ പ്രശ്നം, എസ്പെഷ്യലി ഈ ഓവേറിയൻ ക്യാൻസറിൻ്റെ. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. നമുക്ക് ഈ മാസത്തിൽ മിക്ക ദിവസവും ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം, ഒരു സ്കാനിങ് വേണമെന്ന് കുറച്ച് നിർബന്ധിപ്പിക്കേണ്ടി വരും ഡോക്ടറേയും. ഇതൊക്കെയാണ് പോസിബിൾ ക്യാൻസേഴ്സിന്റെ സിംപ്റ്റംസ്. പിന്നെ വെയിറ്റ് ലോസ്, പിന്നെ മോഷന്റെ ഡിസ്റ്റർബൻസസ് ആവാം, യൂറിൻ പോകുന്ന ഡിസ്റ്റർബൻസസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം.
1: ഇപ്പൊ മാം പറഞ്ഞു വളരെ മൈൽഡ് ആയിട്ടുള്ള ലക്ഷണങ്ങളെ കാണിക്കുള്ളൂ. അപ്പൊ ബാക്കി വരുന്ന എല്ലാ ക്യാൻസറുകളെക്കാളും ലക്ഷണങ്ങൾ കുറവാണ് എന്നൊരു കാരണം കൊണ്ട് ആളുകൾ ട്രീറ്റ്മെന്റ് വളരെ വൈകി എടുക്കാറുണ്ട്. അപ്പം അതിന്റെ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറയുകയല്ലേ കുറച്ചും കൂടി ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറുകളിൽ വരുന്നത്?
0: അതെ, ഈ പറയുന്ന പോലെ യൂട്രസ് ക്യാൻസർ കുറച്ച് നേരത്തെ എല്ലാവരും വരും, കാരണം അതിന് ബ്ലീഡിംഗ് ഒരു വലിയൊരു പ്രശ്നമാണ് അവർക്ക്, അതുകൊണ്ട് തന്നെ നേരത്തെ വരും. പിന്നെ ഇതിൽ വരാത്ത ക്യാൻസർ മെയിനായിട്ട് സർവൈക്കൽ ക്യാൻസറും ഒവേറിയൻ ക്യാൻസറുമാണ്. ഇതിനകത്ത് സർവൈക്കൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളുണ്ട്. അങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റ് പറഞ്ഞിട്ട് ക്യാൻസേഴ്സ് നമുക്ക് മുമ്പ് തന്നെ കണ്ടുപിടിക്കാനുള്ള രീതിയിലുള്ള ടെസ്റ്റുകളും ഉണ്ട്.
1: എത്ര സമയം കൂടുമ്പോഴാണ് ഈ ടെസ്റ്റുകൾ, അല്ലെങ്കിൽ ഏതിനടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ടെസ്റ്റുകൾ എടുക്കേണ്ടത്?
0: സോ ഇപ്പം ഈ സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റാണ്. ഒരു ലേഡി ഈ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു, സെർവൈക്കൽ ക്യാൻസർ എച്ച് പി വി എന്നൊരു വൈറസിൽ നിന്നാണ് വരുന്നത്, ആൻഡ് ദാറ്റ് ഇസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ്. അപ്പോൾ അത് സെക്ഷുവൽ ആക്ടിവിറ്റി തുടങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ഈ സെർവൈക്കൽ ക്യാൻസർ വരാനുള്ളൊരു ചാൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാപ്സ്മിയർ എന്നുള്ള ടെസ്റ്റ് ലേഡീസ് ആരാണെങ്കിലും ഏത് ഏജ് ആണെങ്കിലും, വൺസ് ദേ ആർ സെക്ഷുവലി ആക്റ്റീവ്, എവറി 3 to 5 years ഈ പാപ്സ്മിയർ ടെസ്റ്റിന് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടതാണ്. പല രാജ്യങ്ങളിലും ഇത് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നു. നമ്മുടെ രാജ്യത്ത് തൽക്കാലം ഇതൊരു സ്ക്രീനിങ് പ്രോഗ്രാം ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടില്ല, എന്നാലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, ഒട്ടുമിക്ക ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ഇത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ്. സോ ഇത് പീരിയഡ്സിന്റെ ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. ഐഡിയൽ സമയം എന്ന് വെച്ചാൽ പീരിയഡ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞതിന് ശേഷമാണ്. ആൻഡ് എവറി 3 to 5 years 65 വയസ്സ് വരെ ചെയ്തുകൊണ്ടേ നമ്മളിരിക്കണം. അപ്പം ഇതിൽ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ പ്രീ ക്യാൻസർ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, എല്ലാ ക്യാൻസറും ഒട്ടുമിക്ക ക്യാൻസേഴ്സിനും പ്രീ ക്യാൻസർ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ പ്രീ ക്യാൻസർ സ്റ്റേജിലെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് സിംപ്ലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ ഇത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. നമ്മൾ ക്യാൻസർ സ്റ്റേജിൽ പലപ്പോഴും വരുമ്പം അതൊരു ലേറ്റർ ക്യാൻസർ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നില്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ സർജറി ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും, പിന്നെ അതിന്റെ കൂടെ കോംപ്ലിക്കേഷൻ റേറ്റ്സും കൂടുതലായിരിക്കും. പ്രീ ക്യാൻസർ സ്റ്റേജിലാകുമ്പം സിംപ്ലർ പ്രൊസീജിയേഴ്സിലൂടെ നമുക്കിത് ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്. പിന്നെ ഉള്ളത് ഒരു സിഗ്നിഫിക്കൻ്റ്ലി അവൈലബിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാമോഗ്രാം ആണ്. അത് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന്. അത് എല്ലാ ലേഡീസും 40 ഇയേഴ്സിൻ്റെ മേലെ 2 വർഷത്തിൽ 1 തവണയും 50 ഇയേഴ്സിൻ്റെ മേലെ 1 വർഷത്തിൽ 1 തവണയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. 70 ഇയേഴ്സ് വരെയും ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോഴത്തെ ഒരു റെക്കമെൻഡേഷൻ വെച്ചിട്ട് മരിക്കുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കും.
1: ഇപ്പം നമ്മൾ പൊതുവെ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആവശ്യകത ഇല്ല എങ്കിൽ പിന്നെ അടുത്തൊരു 4-5 വർഷത്തേക്ക് നമ്മളത് ചെയ്യാത്ത,
0: അങ്ങനെ പേഷ്യൻസിന് കാണുമ്പോൾ അവർ പറയുമ്പോൾ ഞാൻ മാമോഗ്രാം 2 വർഷം മുമ്പ് ചെയ്തതാണ്. അപ്പം ഞങ്ങൾ പറയില്ല, 2 വർഷമല്ല, ഇനിയിപ്പത് വർഷം തോറും ചെയ്യാനുള്ള സമയമായി എന്ന് പറയുമ്പോഴും അതൊരു മടിയുണ്ട് ആൾക്കാർക്ക് അത് ചെയ്യാൻ. അത് അതിൻ്റെ അവയർനെസ്സും കൂട്ടണം. പിന്നെ ഒരു കാരണം എന്താ വെച്ചാൽ പലരും ഇങ്ങനെ പുറത്തോട്ട് ഇപ്പോൾ ക്യാൻസർ നിന്ന് റിക്കവർ ചെയ്തവരാണെങ്കിലും അവർ പുറത്തോട്ട് വരാനും അതിനെക്കുറിച്ച് പറയാനൊക്കെ ഒരു മടിയുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇവരൊക്കെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്താലേ ആൾക്കാരും ഈ സ്ക്രീനിങ് ടെസ്റ്റിനൊക്കെ വില്ലിംഗ് ആവുള്ളൂ.
1: മാം പറഞ്ഞത് വളരെ ഉപകാരമുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് പാപ്സ്മിയർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കറക്റ്റായിട്ട് 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അപ്പൊ മാം പറഞ്ഞു ആളുകൾക്ക് പുറത്ത് പറയാൻ കുറച്ചുകൂടി മടിയുള്ളൊരു വിഭാഗമാണ് ഗൈനക്കോളജി. അപ്പം ആളുകൾ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാത്തതിന് അതൊരു കാരണമല്ലേ? കാരണം ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സിംപ്റ്റംസ് വീട്ടിലുള്ളവരോട് ഷെയർ ചെയ്യാൻ, പുറത്തെ ആളുകളോട് പറയാൻ വളരെ സ്ത്രീകൾ മടിക്കുന്ന ഒരു കാര്യമാണ്. അതും തന്നെ 40 വയസ്സിൽ കൂടുതലുള്ള സ്ത്രീകൾ വളരെയേറെ മടിക്കുന്ന ഒരു കാര്യമാണ്.
0: സോ ആസ് സച്ച് ലേഡീസ് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ അതൊരു സോഷ്യൽ ടാബു ആണ്. ഈ പീരിയഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും വീട്ടിലെ പെണ്ണുങ്ങൾ തമ്മിൽ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൊരു മടിയുണ്ട്. അത് ആണുങ്ങളോട് പറയാൻ അതിലേറെ മടിയാണ്. അപ്പൊ ഇന്നത്തെ കാലത്തും മിക്ക കുടുംബങ്ങളിലും ആണുങ്ങളാണ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ നമുക്കൊരു ഒരു പെണ്ണിനെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഇവരോട് അത് കാര്യം പറയണം. പിന്നെ അത് തന്നെ ഇപ്പൊ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതും പേഷ്യൻസ് പറയുന്നത് വെച്ചാൽ

0: അവരവരുടെ അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു ഇതൊക്കെ സർവ്വസാധാരണമാണ്, ഇതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു, അത് പീരിയഡ്സ് ഒക്കെ നിന്നപ്പോൾ അതൊക്കെ ശരിയായി. അപ്പൊ ആ രീതിയിൽ അതിനെ ഒന്ന് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാൻ ഒരു ടെൻഡൻസി നമ്മുടെ രാജ്യത്തുണ്ട്. പിന്നെ പെണ്ണുങ്ങൾക്കാണെങ്കിലും പൊതുവെ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്, ഇങ്ങനെ വീട്ടിൽ ബാക്കി എല്ലാവരുടെയും കാര്യം നോക്കും, നമ്മുടെ കാര്യം കുഴപ്പമില്ല, ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം, ഈ മാസം അടുത്ത മാസമാകട്ടെ അടുത്ത മാസമാകട്ടെ ഇതൊരു തള്ളി നീക്കാനൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു നമുക്ക് നമ്മുടെ കുടുംബത്തിന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഫസ്റ്റ് നോക്കിയാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഹെൽത്ത് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം വെച്ചാൽ ക്യാൻസേഴ്സ് ആണെങ്കിലും പ്രീ ക്യാൻസർ ആണെങ്കിലും നിങ്ങൾ എത്ര ഏർലി സ്റ്റേജിൽ വരുന്നോ അത്രയും നമുക്ക് പൈസയും ലാഭിക്കാൻ പറ്റും, അതും ഒരു വലിയ ഫാക്ടറാണ്. ലേറ്റർ സ്റ്റേജിൽ വരുമ്പം അതിനകത്തുള്ള പൈസ ട്രീറ്റ്മെന്റും കൂടുന്നു, പൈസയും നഷ്ടം. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ അതൊരു എത്തുന്നു, നിങ്ങൾക്ക് എന്നൊരു ഡിഫറൻസ് നിങ്ങളുടെ ബോഡിയിൽ എന്ത് ഡിഫറൻസ് കാണുന്നു അതേ ദിവസം തന്നെ ഡോക്ടറെ അടുത്ത് പോവാ ചെക്കപ്പ്.
1: എന്തൊക്കെയാണ് മാം കൃത്യമായിട്ടുള്ള പ്രിവെന്റീവ് മെത്തേഡ്? മാം പറഞ്ഞു ഇപ്പൊ രണ്ട് ടെസ്റ്റുകൾ വഴി നമുക്ക് കണ്ടുപിടിക്കാം, അതുപോലെ ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ പ്രിവെൻഷൻ ആണ് എടുക്കാൻ വേണ്ടി പറ്റുക?
0: സോ അപ്പം സെർവൈക്കൽ ക്യാൻസറിന് പ്രത്യേകിച്ച് ഒരു വാക്സിൻ ഉണ്ട്, കോൾഡ് HPV വാക്സിൻ, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഞാൻ നേരത്തെ പറഞ്ഞത് സെർവൈക്കൽ ക്യാൻസർ ഒക്കെ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അപ്പൊ നമ്മൾ സെക്ഷൽ ആക്ടിവിറ്റി വരുമ്പോൾ ആ ഏരിയാസിൽ സെക്ഷൽ ആക്ടിവിറ്റിയുടെ സമയത്ത് ബന്ധപ്പെടുന്ന ഏരിയാസിൽ ഒരു HPV എന്നൊരു വൈറസിന്റെ ഇൻഫെക്ഷൻ നിന്നാണ് ആ ഏരിയാസിലുള്ള ക്യാൻസേഴ്സ് വരുന്നത്. അപ്പം ഇത് നമ്മുടെ ഇതിനകത്തുള്ള, അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ ഇത് സംബന്ധമായിട്ടുള്ള HPV ആയിട്ട് അസോസിയേറ്റഡ് ക്യാൻസേഴ്സ് വരാതിരിക്കാൻ വേണ്ടി ദർ ഇസ് എ വാക്സിൻ കോൾഡ് HPV വാക്സിൻ. ഐഡിയലി ഇത് കൊച്ചുമക്കൾക്കാണ് കൊടുക്കുന്നത്, സ്കൂളിലുള്ള കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്. ബിക്കോസ് ആ സമയത്ത് അവരെന്തായാലും സെക്ഷുവലി ആക്റ്റീവ് അല്ല. നമ്മൾ ഏതൊരു വാക്സിൻ എടുക്കുമ്പോഴും അതിന് ഇൻഫെക്ഷൻ വരുന്നതിന് മുമ്പ് എടുത്താലേ വാക്സിന്റെ എഫക്റ്റ് ഉള്ളൂ, അത് ഏത് വാക്സിൻ ആണെങ്കിലും. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്ക് ജനിച്ച ഉടനെ തന്നെ ചില വാക്സിൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ HPV വാക്സിനും കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. ഇനി തുടക്കത്തിൽ ഈ വാക്സിൻ വന്നത് പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു, ഈ സെർവൈക്കൽ ക്യാൻസർ കുറയ്ക്കാൻ വേണ്ടി. പക്ഷേ ഇന്നത്തെ കാലത്ത് സെക്ഷുവൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വെറും വെജൈനൽ സെക്സ് മാത്രമല്ല, അത് ഏനൽ സെക്സും വരുന്നു, ഓറൽ സെക്സും വരുന്നു. അതുകൊണ്ട് തന്നെ HPV വൈറസിൽ നിന്നിട്ടുള്ള ക്യാൻസേഴ്സ് ഈ സ്ഥലങ്ങളിലും വരാം, അതായത് വായിക്കകത്ത്, ത്രോട്ടിൻ്റെ അവിടെ, അതുപോലെ മോഷൻ പാസ് ചെയ്യുന്ന ഏനൽ ഏരിയയിൽ, എല്ലായിടത്തും ഇത് സംബന്ധമായിട്ടുള്ള ക്യാൻസേഴ്സ് വരാം. അതുകൊണ്ട് തന്നെ HPV വാക്സിൻ ഇപ്പോൾ ആൺകുട്ടികൾക്കും കൊടുക്കണം, പെൺകുട്ടികൾക്കും കൊടുക്കണം. ഇനി ഇത് റുട്ടീനായിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻസ് പ്രോഗ്രാമിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പം നമ്മളൊരു പീഡിയാട്രിഷ്യന്റെ അടുത്ത് പോകുമ്പോൾ അവരടുത്ത് പറഞ്ഞ് നമ്മൾ ചോദിച്ചു വാങ്ങിക്കേണ്ട വാക്സിനാണ് HPV വാക്സിൻ.
1: നമ്മൾ ഇത് ലൈഫിൽ ഒരു തവണ എടുത്താൽ മതിയോ? ഒരു കുട്ടിയെ നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ ജനിച്ച ഉടനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ്ങിൽ ഒരിക്കലും?
0: ഈ HPV വാക്സിൻ ജനിച്ച ഉടനെ എടുക്കേണ്ട വാക്സിനല്ല, HPV വാക്സിൻ 9 ഇയേഴ്സ് മുതൽ 14 ഇയേഴ്സ്, 15th ബർത്ത്ഡേക്ക് മുമ്പുള്ളതാണ് അതിൻ്റെ ഒരു ഐഡിയൽ ടൈം എന്ന് നമ്മൾ പറയുന്നത്. ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും 9 to 14 ഇയേഴ്സ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു വാക്സിനേറ്റ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ളത് അപ് ടു 26 ഇയേഴ്സ് ആണ്. അപ്പം 9 to 26 ഇയേഴ്സിൻ്റെ ഇടയിൽ എപ്പം വേണമെങ്കിലും വാക്സിനേറ്റ് ചെയ്യാം. പക്ഷേ 15 ഇയേഴ്സിന് അകത്ത് വാക്സിനേറ്റ് ആണെങ്കിൽ 2 ഡോസും, അതിന് ശേഷമാണെങ്കിൽ 3 ഡോസുമാണ് വേണ്ടത്. ലൈഫ് ടൈമിന് ഇത്ര തന്നെ, അത് പിന്നീട് നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട കാര്യം തൽക്കാലം ഇല്ല വാക്സിന്. അപ്പം 15 ഇയേഴ്സിന് താഴെ 9 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 ഡോസസ് 6 മാസം ഇടപെട്ടും, അതിനപ്പുറത്ത് 26 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക്, ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും രണ്ടുപേർക്കും 3 ഡോസസ്, 0, 2, and 6 മന്ത്സ്. ഇപ്പൊ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ടൊന്നും, അവിടെ നിന്ന് 4 മാസം കഴിഞ്ഞിട്ടൊന്നും. ഇതാണ് വാക്സിനേഷൻ ഷെഡ്യൂൾ.
1: ഈ HPV വാക്സിനെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. HPV വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് PCOD ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സെർവിക്കൽ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നു, അങ്ങനത്തെ കുറെ മിഥ്യാധാരണകളുണ്ട്. ഇത് ശരിയാണോ? ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ മാം?
0: അപ്പൊ നമ്മൾ ഏത് വാക്സിൻ ആണെങ്കിലും, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മൾ മുമ്പും നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം ആന്റി വാക്സിൻ ലോബി എന്നൊരു സംഭവം എന്നും ഉണ്ടാവും. സോ ആന്റി വാക്സിൻ ലോബിയുടെ പ്രകാരം HPV വാക്സിൻ നിന്ന് പോളിസിസ്റ്റിക് ഓവറീസ്, അതായത് PCODയും, പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ തന്നെ വരാനുള്ള സാധ്യത കൂടുന്നതായിട്ടൊക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു മെഡിസിൻ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നുള്ളൊരു ഇത് പ്രകാരം അവൈലബിൾ എവിഡൻസ് വെച്ചിട്ട് ഇത് ഈ വാക്സിൻസ് ഒക്കെ ഒരു 10-15 വർഷത്തോളം പഠിച്ച വാക്സിൻസ് ആണ്. ആസ് ഓഫ് നൗ അങ്ങനത്തെ ഒരു ഇൻഡിക്കേഷൻ, അങ്ങനത്തെ ഒരു എവിഡൻസ് ഇല്ല ഇതിൽ നിന്ന് അതൊക്കെ ആ കോംപ്ലിക്കേഷൻസ് വരാമെന്ന്. ആസ് ഓഫ് നൗ വാക്സിൻ്റെ ഒരേ സൈഡ് എഫക്ട്സ് എന്ന് വെച്ചാൽ ചെറിയ ഫീവർ, ചെറിയ വേദന, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അവൈലബിൾ വാക്സിൻസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, ഏതൊക്കെയാണ് നമ്മൾ അവൈലബിൾ വാക്സിൻസ്.
1: മാം ഒന്ന് രണ്ട് സംശയങ്ങൾ കൂടി HPV വാക്സിനെ കുറിച്ച്. മാം പറഞ്ഞു സെക്ഷലി ട്രാൻസ്മിറ്റ് ആവുന്ന അസുഖമാണ്, അപ്പൊ കോണ്ടം, പിൽസ് അതുപോലെയുള്ള പ്രിവെന്റീവ് മെത്തേഡുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് തടയാൻ വേണ്ടി പറ്റില്ലേ?
0: സോ അത് വളരെ ലോജിക്കൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രത്യേകിച്ച് കോണ്ടം, പെനിട്രേറ്റീവ് സെക്സിന്റെ സമയത്ത് ഉള്ള എല്ലാ ട്രാൻസ്മിഷനും കോണ്ടത്തിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കാരണം കോണ്ടം ആക്ച്വലി ഒരു ബാരിയറാണ്, ഒരു ഉറ പോലെയാണ് അവിടെ. പക്ഷേ ഈ എച്ച് പി വിക്ക് കംപ്ലീറ്റ് പെനിട്രേറ്റീവ് സെക്സിന്റെ ആവശ്യമില്ല. ഇന്റിമേറ്റ് സ്കിൻ ടു സ്കിൻ കോൺടാക്ടിൽ നിന്ന് തന്നെ, ജെനിറ്റൽ ഏരിയയുടെ കോൺടാക്ടിൽ നിന്ന് തന്നെ വരാവുന്ന ഒരു വൈറസ് ആണ് ഇത്. സോ അപ്പൊ അതുകൊണ്ട് പെനിട്രേറ്റീവ് സെക്സ് ഇല്ല. ഞങ്ങൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ വരുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പെനിട്രേറ്റീവ് സെക്സിൽ ഏർപ്പെടാം.

0: ില്ല ഇങ്ങനെ കുറച്ച് കിസ്സിങ്ങും ഒക്കെ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ ഇന്റിമേറ്റ് സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വരാവുന്ന ഒരു ഇൻഫെക്ഷനാണ് എച്ച് പി വി. അതുകൊണ്ട് തന്നെ വെറും കോണ്ടം ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് കിട്ടില്ല. ചെറിയൊരു ലെവൽ ഉണ്ടാവാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വാക്സിൻ എടുക്കുന്നതിന് തുല്യമായിട്ട് ഇതിനകത്തു നിന്നൊന്നും പ്രൊട്ടക്ഷൻ കിട്ടില്ല. പിന്നെ പിൽസ്, പിൽസ് സെർവൈക്കൽ ക്യാൻസർ കുറയ്ക്കുന്നതിൽ പിൽസ് ഹെൽപ്പ് ചെയ്യില്ല. പക്ഷെ പിൽസ് ഒവേരിയൻ ക്യാൻസർ, അണ്ടാശയങ്ങളുടെ ക്യാൻസർ കുറയ്ക്കുന്നതിൽ പിൽസ് ഒരു സിഗ്നിഫിക്കന്റ് ഫാക്ടറാണ്. പക്ഷെ പിൽസ് എന്ന് പറയുന്നത് ഒരിക്കലും ഓവർ ദ കൗണ്ടർ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പോയി വാങ്ങിക്കേണ്ട കാര്യമല്ല. കാരണം പിൽസിന് അതിൻ്റെതായ വേറെ സൈഡ് എഫക്റ്റുകളുണ്ട്. മൈഗ്രെയിൻ, ത്രോംബോസിസ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള സൈഡ് എഫക്റ്റുകളുണ്ട്. അതിൻ്റെ എടുക്കേണ്ട രീതിയുണ്ട്, അത് എടുക്കുമ്പോൾ എത്ര കാലം എടുക്കാന്നുള്ള ഇതുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും എടുക്കരുത്.
1: ഇനി ഏതൊക്കെയാണ് മാം പറഞ്ഞു തുടങ്ങിയിരുന്നു
0: വാക്സിൻസ്? അപ്പം എച്ച് പി വി വാക്സിൻ ഇപ്പോൾ മൂന്ന് രീതിയിലുണ്ട്. ഒന്ന്, ഒരു ഇന്ത്യയുടെ സ്വന്തം സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സെർവാവാക് എന്നൊരു വാക്സിൻ ഉണ്ട്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള രണ്ട് വാക്സിൻസ് ഉണ്ട്, ഗാർഡസിൽ, ഗാർഡസിൽ 9. അതിൽ സെർവാവാക് ഓഫ് ഇന്ത്യയുടെ സെർവാവാക് വാക്സിൻ ആണ് ചീപ്പസ്റ്റ്, 2000 ഉള്ളൂ പെർ ഡോസ്, ദ ഹൈയസ്റ്റ് മാക്സിമം MRP ആണ്. പക്ഷെ അതിൽ നിന്നും ചീപ്പറായിട്ട് പല സ്ഥലങ്ങളും കിട്ടും. അത് രണ്ടു മൂന്ന് പേർക്ക് ഒരുമിച്ച് കൊടുക്കാവുന്ന വാക്സിനായിട്ടും കിട്ടും. പിന്നെ ഉള്ളത് ഗാർഡസിലും ഗാർഡസിൽ 9 ആണ്. അതിന് 4000 രൂപ പെർ ഡോസും 10000 രൂപ പെർ ഡോസും ഒക്കെയാണ് അതിന്റെ MRPs. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ ഗാർഡസിൽ 9 ആണ് വേൾഡ് ഓവർ മാക്സിമം പ്രൊട്ടക്ഷൻ ഉള്ള വാക്സിൻ. അത് 9 strains ഓഫ് ദ വൈറസ് കവർ ചെയ്യും, മറ്റേത് 2 4 strainsേ കവർ ചെയ്യുള്ളൂ. പക്ഷെ എന്നാലും സെർവാവാക് ഇസ് എൻ എക്സ്ട്രീംലി ഇഫക്റ്റീവ് വാക്സിൻ. അപ്പം ഫൈനാൻസ് ഒരു പ്രശ്നമാണ്, നമുക്ക് സാമ്പത്തികമായൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ സെർവാവാക്. ഇപ്പൊ പല സ്റ്റഡീസും ഉണ്ട് സിംഗിൾ ഡോസ് ആണെങ്കിലും കൂടെ വാക്സിൻ ഇഫക്റ്റീവ് ആണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അഡ്വൈസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ഡോസ് സെർവാവാക് എങ്കിലും എടുക്കൂ എന്നുള്ളതാണ്.
1: അപ്പോ ഇതാണ് നമുക്ക് മേജർ ആയിട്ട് വരുന്ന ഒരേ ഒരു വാക്സിൻ എന്ന് പറയുന്നത് HPV ആണ്. HPV അല്ലാതെ വേറെ ഏതെങ്കിലും വാക്സിൻസ് ഉണ്ടോ?
0: സോ കാൻസേഴ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HPVയും പിന്നെ വരുന്നത് HBV, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് വാക്സിൻ ആണ്. ആൽക്കഹോളിനോട് അനുബന്ധിച്ച് അല്ലാതെയും ലിവർ ക്യാൻസർ വരാം. അതിലുള്ള ഒരു മെയിൻ ഫാക്ടറാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ഒരു വൈറസ്. സോ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻസും ആണ് രണ്ട് വാക്സിൻസ് കാൻസേഴ്സ് പ്രിവെന്റ് ചെയ്യാൻ. അതിനകത്ത് ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ അത് ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാ പീഡിയാട്രിഷ്യൻസും ചെറുപ്പത്തിലേ കൊടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മുടെയൊക്കെ കാലത്തുള്ള ആൾക്കാരാണ് മുമ്പ് ഇത് ഹെപ്പറ്റൈറ്റിസ് ബി റുട്ടീൻ ആയിട്ട് കിട്ടൂലായിരുന്നു. വെറും ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ റുട്ടീൻ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ വാക്സിൻ എടുക്കാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാക്സിൻ ഏത് പ്രായത്തിൽ വേണമെങ്കിലും എടുക്കാം. അതിനും ഈ പറഞ്ഞ മാതിരി 3 doses ആണ്, 0, 1, and 6 months. ഇപ്പോൾ നേരത്തെ 1 month കഴിഞ്ഞിട്ടൊന്നും, അവിടെ നിന്ന് 5 months കഴിഞ്ഞിട്ടൊന്നുമാണ് വാക്സിൻ പ്രോട്ടോകോൾ. അപ്പൊ അത് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഈ രണ്ട് വാക്സിൻസും ഐ വിൽ ഓൾവേസ് റെക്കമെൻഡ് എനിബഡി ടു ടേക്.
1: നമുക്ക് ഈ ക്യാൻസർ ഹെറിഡിറ്ററി ആയിട്ട് വരും, ഇപ്പം അമ്മയ്ക്കുണ്ടായിരുന്നു എന്നൊരു കാരണം കൊണ്ട് അത് മകൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ മാം?
0: സോ ഞാൻ തുടക്കത്തിൽ ഇതിന്റെ കാരണങ്ങൾ, ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞതിന് കൂടെ ഞാൻ പറഞ്ഞിരുന്നത് ഏതൊരു ക്യാൻസറിന്റെയും മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഈ ജീനിലുള്ള മ്യൂട്ടേഷനാണ്. അപ്പം ചിലവർക്ക് നമ്മൾ ജനിക്കുന്ന സമയത്തെ ജീനിൽ ഒരു മ്യൂട്ടേഷൻ ഉണ്ടാവാം. അങ്ങനെയുള്ള ക്യാൻസേഴ്സ് ആണ് ഹെറിഡിറ്ററി ക്യാൻസേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ സാധാരണ ഒരാൾക്ക് ജനിക്കുന്ന സമയത്ത് ഈ ജീനിൽ മ്യൂട്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് യൂഷ്വലി ക്യാൻസർ വരാനുള്ള സാധ്യത 50 വയസ്സിന് ശേഷമാണ്. കാരണം നമ്മൾ ജീവിക്കുന്നതോറുമാണ് നമ്മുടെ ക്യാൻസർ റിസ്ക് കൂടുക. പക്ഷെ ജനിക്കുന്ന സമയത്തെ ഈ മ്യൂട്ടേഷൻ ആയിട്ട് ജനിക്കുന്നവർക്ക് 50 വയസ്സിന് മുമ്പേ ഒരു 30, 40, 20 വയസ്സിൽ വരെ ക്യാൻസേഴ്സ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദീസ് ആർ കോൾഡ് ഹെറിഡിറ്ററി ക്യാൻസേഴ്സ്. അത് നമ്മൾ എങ്ങനെ അറിയും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പോയി ഈ ജീൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല, കോസ്റ്റ്ലി ആണ് ഈ ടെസ്റ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ഹിസ്റ്ററി ഒന്ന് നോക്കും. ഡോക്ടേഴ്സ് ജനറലി വീട്ടിൽ ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ട്, അപ്പൊ അതിൽ നിന്നിപ്പം വീട്ടിൽ 2-3 പെണ്ണുങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, ഇനിയൊരാൾക്ക് അണ്ടാശയത്തിന്റെ ക്യാൻസർ ഉണ്ട്, പിന്നെ 2-3 cancers ഒക്കെ ചെറിയ വയസ്സിലേ വന്നിട്ടുണ്ട്, കൊളോൺ ക്യാൻസർ ഉണ്ട്, പിന്നെ തൈറോയിഡ് ക്യാൻസർ, അങ്ങനെ കുറച്ച് ക്ലസ്റ്ററിങ് എന്ന് നമ്മൾ പറയും. അതായത് ഇങ്ങനെ ഒരു നമുക്കൊരു ഐഡിയ കിട്ടും ആ ഹിസ്റ്ററി എടുക്കുമ്പോൾ, ഇത് ചിലപ്പോൾ ഹെറിഡിറ്ററി ക്യാൻസർ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അവരടുത്ത് പറയും ഈ ക്യാൻസറിനുള്ള ബ്ലഡ് ടെസ്റ്റ് പോയി ചെയ്യണം, ജീൻസിന്റെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയും. അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിവെന്റീവ് സർജറി ഓപ്ഷൻസും ഞങ്ങൾ കൊടുക്കും. അപ്പൊ അണ്ടാശയത്തിന് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു ജീൻ മ്യൂട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ട്യൂബ്സും അണ്ടാശയങ്ങളും ഫാമിലി കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഞങ്ങൾ അത് എടുക്കാൻ പറയും. അതുപോലെ തന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നവരെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആഞ്ചലീന ജോളി എന്നുള്ള ഒരു ഇംഗ്ലീഷ് ഹോളിവുഡ് ആക്ട്രസ്? ഷീ ഹാഡ് റിമൂവ് ബോത്ത് ഹർ ബ്രസ്റ്റ് ബിക്കോസ് ഷീ ഹാഡ് ജീൻ മ്യൂട്ടേഷൻ. സിഗ്നിഫിക്കന്റ്ലി അത് ക്യാൻസർ റിസ്ക് അങ്ങ് കുറയ്ക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് ഇല്ലാതാക്കിയാണ് ക്യാൻസർ റിസ്ക്. അതുപോലെ തന്നെ കൊളോൺ ക്യാൻസറിന്റെ റിസ്ക്, ഇൻഡസ്റ്റൈൻ ക്യാൻസർ റിസ്ക് ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാ വർഷവും അതിനുള്ള സ്പെസിഫിക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാൻ പറയും.
1: അപ്പൊ മാം പറഞ്ഞു ഇപ്പൊ ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണെങ്കിൽ അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വന്നേക്കാം. നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ വന്നു, നമ്മൾ കണ്ടുപിടിച്ചു, അതിനെതിരെയുള്ള ട്രീറ്റ്മെന്റുകളും സർജറികളും നമ്മൾ എടുത്തു. അപ്പൊ അവർക്ക് സക്സസ്ഫുൾ ആവാനുള്ള, അല്ലെങ്കിൽ മുൻപോട്ടുള്ള ജീവിതം സ്മൂത്ത് ആവാനുള്ള സാധ്യത എത്രയാണ്? സർജറികളൊക്കെ സക്സസ്ഫുൾ ആകുമോ? അവർക്ക് നല്ല രീതി, അതായത് ദൈനംദിന ജീവിതത്തിന് അവരെ ബാധിക്കുമോ ഇങ്ങനെ ഒരു

0: ക്യാൻസർ വളരെ ചെറിയ പ്രായത്തിലേ കണ്ടുപിടിച്ചു എന്നുള്ളത്.
1: സോ ഈ ഇതായത് നമുക്ക് ഇതിനകത്ത് ഒരൊറ്റ ക്യാൻസർ റിസ്ക് മാത്രമല്ല പല ജീൻ മ്യൂട്ടേഷൻസിനും വരുന്നത്, പല പല ക്യാൻസേഴ്സിന് റിസ്ക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് സർജിക്കൽ ഓപ്ഷൻസ് പക്ഷെ അത്ര എല്ലാ ക്യാൻസറും പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ഇതിൽ പറ്റില്ല. അപ്പൊ ബ്രസ്റ്റ് എടുത്തു കഴിയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത ഓൾമോസ്റ്റ് ഇല്ലാതാവാണ്. അതുപോലെ തന്നെ അണ്ഡാശയം എടുത്തു കഴിയുമ്പോൾ അണ്ടാശയത്തിലുള്ള ക്യാൻസർ വരാനുള്ള സാധ്യത ഓൾമോസ്റ്റ് ഇല്ലാതെയാവാണ്. അതല്ലാതെ അതിന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ടുള്ള ചില ക്യാൻസേഴ്സ് ഉണ്ടാവും. അതിനു വേണ്ടി നമുക്ക് ഇങ്ങനെ ഇതുപോലെ അൾട്രാസൗണ്ട് എടുക്കോ കൊളോണോസ്കോപ്പി ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ ചെറിയ പ്രായത്തിൽ എടുക്കുന്നതിന്റെ സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അണ്ടാശയങ്ങളൊക്കെ നമ്മളിപ്പം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇനി മക്കളുണ്ടാവാൻ ട്രീറ്റ്മെന്റ് ഇല്ലാതെ മക്കളുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ രണ്ടാമത് വെച്ചാൽ മെനോപോസൽ സിംറ്റംസ് വരാം. ഈ ലേഡീസിനാണെങ്കിൽ പീരിയഡ്സ് നിന്ന് കഴിയുന്നത് യൂഷ്വലി 50 വയസ്സിന് അടുപ്പിച്ചാണ്. ആ സമയത്ത് വരുന്ന അതേ സിംറ്റംസ്, അതേ അമിതമായ വയർക്കല്, ഉറക്കമില്ലായ്മ, ഇറിറ്റബിലിറ്റി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിന് അണ്ടാശം എടുത്തു കഴിയുമ്പം ആ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ടാണ് അവർക്ക് വരിക.
0: മാം പറഞ്ഞല്ലോ ഇതുപോലെ ഇപ്പൊ നമ്മുടെ സെക്ഷൽ ആക്ടിവിറ്റീസ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? ഈ പറഞ്ഞ പോലുള്ള സർജറികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് അവരുടെ മുൻപോട്ടുള്ള സെക്ഷൽ ലൈഫിനെ അത് ബാധിക്കുമോ? അതായത് സർജറികളൊക്കെ കഴിഞ്ഞ ഒരാള് ഇപ്പൊ കൃത്യമായി സർജറികൾ ചെയ്ത് മാം പറഞ്ഞ പോലെ അണ്ടാശയത്തിന്റെ ഒക്കെ റിമൂവൽ കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ സെക്ഷൽ ലൈഫ് മുൻപോട്ട് പിന്നെ എങ്ങനെയായിരിക്കും?
1: സോ സെക്ഷൽ ലൈഫ് യൂഷ്വലി ഇപ്പൊ നമ്മൾ അണ്ടാശയം എടുക്കുന്നത് കൊണ്ടോ ബ്രസ്റ്റ് എടുക്കുന്നത് കൊണ്ടോ യൂഷ്വലി സെക്ഷൽ ലൈഫ് എഫക്ട് ആവില്ല. അതൊരു ഇപ്പൊ ഗർഭാശയം എടുത്ത ഒരാളാണെങ്കിലും കൂടെ ഈ യോനി ഭാഗത്തിന്റെ മിക്ക പാർട്ടും മെജോറിറ്റി പാർട്ടും ഞങ്ങൾ അവിടെ തന്നെ വയ്ക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്ഷൽ ആക്ടിവിറ്റി ഇതൊരു പ്രശ്നമല്ല. പക്ഷെ മക്കൾ ഉണ്ടാവാൻ വേണ്ടി ഫെർട്ടിലിറ്റി അതിന് ഇതൊരു പ്രശ്നമായേക്കാം. അപ്പൊ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ പേഷ്യന്റിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ കല്യാണം കഴിയാത്ത ഒരാൾ അല്ലെങ്കിൽ കൊച്ചുങ്ങൾ ഇല്ലാത്തൊരു ലേഡിയാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ നമുക്ക് അണ്ടാശയത്തിന്റെ ക്യാൻസർ ആണെന്ന് വെച്ചു നമ്മളപ്പോൾ അതിൽ ഒരു അണ്ടാശയം പറ്റുന്നത്രയും വെക്കാൻ നോക്കും. ഒരു അണ്ടാശയവും ഗർഭാശയവും അവിടെ തന്നെ വെക്കാൻ നോക്കും. ചിലപ്പോൾ രണ്ട് അണ്ടാശയം എടുക്കേണ്ടി വന്നാലും നമ്മൾ ഗർഭാശയമെങ്കിലും അവിടെ വെക്കാൻ നോക്കും. അങ്ങനെ ഫെർട്ടിലിറ്റി സ്പെയറിംഗ് സർജറീസ് എന്നാണ് അതിന് പറയാം. ഇപ്പൊ ഇങ്ങനത്തെ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കും യൂഷ്വലി. പിന്നെ ഇതൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തൊരു ചിലർക്ക് കീമോതെറപ്പി വേണ്ടി വരും. കീമോതെറപ്പിയുടെ ഭാഗമായിട്ട് തന്നെ ചിലപ്പോൾ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരാം. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ പോസിബിലിറ്റീസ് ഉണ്ട്. എന്നാലും നമ്മുടെ സൈഡിൽ നിന്ന് പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും. ചിലവർക്ക് ഇതിനപ്പുറത്ത് ഇൻഫെർട്ടിലിറ്റി ചിലപ്പോൾ കുറച്ചൊരു IVF ട്രീറ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സപ്പോർട്ടും കൂടെ വേണ്ടി വന്നേക്കാം. പക്ഷെ യൂഷ്വലി സെക്ഷൽ ആക്ടിവിറ്റി ഇതിൽ നിന്ന് എഫക്റ്റഡ് ആവില്ല.
0: അതുപോലെ തന്നെ ഏർലി സെക്ഷൽ ആക്ടിവിറ്റീസ്, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഇതിനൊക്കെ എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്ട് ഉണ്ടോ?
1: അതെ, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. ഈ HPV എന്നുള്ളത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആണ്. അപ്പൊ എല്ലാവരും ചോദിക്കും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ ചെറിയ വയസ്സിലെ കല്യാണം കഴിക്കുമായിരുന്നല്ലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്കൊന്നും ക്യാൻസർ വന്നില്ലല്ലോ. പക്ഷെ അതിൽ ഈ HPV വരാൻ നമ്മൾ കുറച്ച് എന്താണ് സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഹൈ റിസ്ക് സെക്ഷുവൽ ബിഹേവിയർ എന്ന് നമ്മൾ അതിന് പറയും. അതായത് മൾട്ടിപ്പിൾ സെക്ഷുവൽ പാർട്ട്നേഴ്സ്. ഇതുപോലെ തന്നെ നമ്മൾ എത്രയും കൂടുതൽ സെക്ഷൽ പാർട്ട്നേഴ്സ് വെക്കുന്നു അത്രയും കൂടുതലാണ് നമ്മുടെ ഈ ക്യാൻസർ കോസിങ് HPV ഇൻഫെക്ഷൻ വരാനുള്ള നമ്മുടെ സാധ്യത. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിൽ സെക്ഷൽ ആക്ടിവിറ്റി തുടങ്ങുമ്പോൾ നമ്മുടെ ചാൻസസ് ഓഫ് അസ് ഹാവിംഗ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഇസ് ഓൾസോ ഹൈ. അങ്ങനെ വരുമ്പം ഈ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നവർ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ സെക്ഷൽ ആക്ടിവിറ്റി തുടങ്ങുന്നവർ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സിന് വെക്കുന്നവർ, ഈ ഒരു ലേഡി ഒരു സിംഗിൾ പാർട്ട്ണറെ ആയിരിക്കും വെച്ചിട്ടുണ്ട്, പക്ഷേ അപ്പോൾ ഹസ്ബൻഡിന് ഒരൊറ്റ ആളുടെ കൂടെ ആയിരിക്കും സെക്സ് ചെയ്യുന്നത്, പക്ഷേ ഹസ്ബൻഡ് മൈറ്റ് ഹാവ് അതർ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി സെർവൈക്കൽ ക്യാൻസർ റിസ്ക് കൂടുതലാണ്.
0: മാം തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇന്ത്യയെ മൊത്തം കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഈ സെർവൈക്കൽ ക്യാൻസറിന്റെ ഒക്കെ സാധ്യത കുറവായതിന്റെ കാരണം നമ്മുടെ ക്ലെൻലിനെസ് ആണെന്ന്. എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ക്ലെൻലിനെസ്?
1: അപ്പം ക്ലെൻലിനെസ് എന്ന് പറഞ്ഞാൽ ഈ HPV ഇൻഫെക്ഷൻ കൂടാതെ തന്നെ കോ ഇൻഫെക്ഷൻസ് എന്ന് പറയും. അതായത് വേറെ ഇൻഫെക്ഷൻസും കൂടെ വരുമ്പം ഈ HPVയുടെ ക്യാൻസർ വരാനുള്ള സാധ്യത ചിലപ്പം കൂടാം. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മലയാളീസ് എനിക്കൊന്ന് വെള്ളം ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലവും ധാരാളമായിട്ട് അവിടെ ക്ലീൻ ചെയ്ത് സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ്. പിന്നെ ലിറ്ററസി റേറ്റ്സ് ജനറലി കേരളത്തിൽ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്ത് അവയർനെസ്സും ക്ലെൻലിനെസ്സും ജനറലി കേരളത്തിൽ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ HPV റിലേറ്റഡ് ക്യാൻസേഴ്സ് കേരളത്തിൽ മറ്റ് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറവാണ്.
0: ഇപ്പം മാം പറഞ്ഞുള്ളൂ ഇപ്പൊ ഈ പൊതുവായ ക്യാൻസറുകൾ ഒന്നും തന്നെ അല്ലാതെ നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലെ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറെ നമ്മുടെ സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇൻഫെക്ഷനുകൾക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
1: അപ്പം ഇൻഫെക്ഷന് വേണ്ടി ശ്രദ്ധിച്ചാൽ ഒന്ന് എപ്പോഴും കഴുകി വൃത്തിയാക്കി വെക്കുക. അപ്പോൾ പലപ്പോഴും അത് നമ്മൾ ചെയ്യുന്ന ജോലിയോ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് നമുക്ക് പറ്റിയെന്നിരിക്കില്ല. പക്ഷെ പറ്റുന്ന സമയത്തൊക്കെ യൂറിനേഷൻ എപ്പോഴും കഴുകിക്കൊണ്ടേയിരിക്കേണ്ട, ദാറ്റ് ഇസ് നെവർ റെക്കമെൻഡഡ്. പിന്നെ സോപ്പ് അമിതമായി ഉപയോഗിക്കുന്നത് ആ ഏരിയയിലൊന്നും റെക്കമെൻഡ് അല്ല. പിന്നെ വി വാഷ് എന്നുള്ള വാഷസ് ഉണ്ട്, അതൊന്നും ഇപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് മെഡിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊന്നും റുട്ടീനിൽ ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യേണ്ട കാര്യം ഇതേ ഉള്ളൂ, ബാത്റൂം പോകുമ്പോഴൊക്കെ അവിടെ ഒന്ന് സാധാ വെള്ളം വെച്ച് കഴുകുക. ചൂട് കൂടുതലുള്ള വെള്ളം ഉപയോഗിക്കുന്നത് സാധാരണ വെള്ളം വെച്ച് വൃത്തിയായി കഴുകി വെക്കുക. സോപ്പ് ഡെറ്റോൾ അങ്ങനത്തെ അതൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് പാഡ്സ്

0: പറഞ്ഞു തന്ന മാമിന് എൻ്റെ പേരിലും റേഡിയോയുടെ പേരിലും ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. നമ്മൾക്ക് ഒട്ടും തന്നെ അറിവില്ലാത്ത അല്ലെങ്കിൽ ആളുകൾ പറയാനും സംസാരിക്കാനും മടിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പേരിലും റേഡിയോയുടെ പേരിലും ഞാൻ മാമിന് നന്ദി പറയുന്നു.
1: താങ്ക് യു.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. രണ്ട് ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടുന്ന വെള്ളം കിട്ടണേ? നമുക്ക് അവിടുന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം

0: നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം

യോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: ഓഹോ, ഇവിടെ ഒളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
1: എല്ലാരും പറയുന്നുണ്ട്. അതാ

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം ആരോഗ്യ സംരക്ഷണത്തിനാവശ്യം

0: ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ഇന്ന് ശ്രീമിഥില എഴുതിയ ചെറുകഥ കേൾക്കാം. കഥാവതരണം ആതിര KP. ചെറുകഥ രഞ്ജിത്ത് പഞ്ചാബി.
1: ബ്യൂട്ടി പാർലറിലെ പുതിയ ആൺകുട്ടിയെ കണ്ട് ചോദ്യരൂപത്തിൽ നെറ്റിച്ചൊളിപ്പിച്ച് ഹേമയെ നോക്കി. പെണ്ണുങ്ങളുടെ പാർലറിൽ ആൺകുട്ടിയോ? ഹേമയുടെ അടുത്തുപോയി കാതിൽ ഒരു സംശയം ചോദിച്ചു. ഇവനേതാ? നീ ഒന്ന് നോക്കൂ, ഹെയർ കട്ടിങ്ങിൽ വിരുദ്ധനാണ്. ഇവനെ നിയമിച്ചതിൽ പിന്നെ ആളൊഴിഞ്ഞിട്ടില്ല ഈ പാർലറിൽ. അവന്റെ വിരലുകൾ ഒരു മന്ത്രവാദിയുടെ ചലനങ്ങൾ പോലെ ധൃതിയിൽ ചലിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഹെയർ സ്പാ വേണമായിരുന്നു ഹേമേ. അതിനെന്താ? ഇപ്പോൾ തന്നെ അവൻ ചെയ്യും. ഓ, അത് വേണോ? എനിക്കത്ര വിശ്വാസം പോരാ. നീ ആ മുടി വെട്ടിക്കഴിഞ്ഞ് പെൺകുട്ടിയെ നോക്കൂ. വെട്ടും മുൻപ് ഞാനെടുത്ത ഫോട്ടോ കാണിച്ചുകൊണ്ട് ഹേമ പറഞ്ഞു. ഭംഗിയായി ചെയ്ത് കളർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കാം എന്നു പറഞ്ഞു. പഞ്ചാബിയാണ്, മറ്റൊരു പാർലറിൽ നിന്ന് ഞാൻ പൊക്കിയതാണ് ഇവനെ. റേറ്റ് കൂടുതൽ, അത് കിട്ടിയില്ലെങ്കിൽ അവൻ സ്ഥലം വിടും. ഓരോ പാർലറുകാരും ഇവനെ കിട്ടാൻ നോക്കിയിരിക്കുന്നു. പേര് രഞ്ജിത്ത്. അവന്റെ ഡെഡിക്കേഷൻ അപാരം. നാളെ രാവിലെ ഒരു ഷൂട്ടുണ്ട്. ഒരു ലുക്ക് ചേഞ്ച് വേണം, ഒരു മേക്ക് ഓവർ. ഇവന് നിന്നെ അറിയാം, ഹേമ പറഞ്ഞു. എങ്ങനെ? നിന്റെ ഫിലിംസ്, സീരിയൽസ് എല്ലാം കാണാറുണ്ട്. ആരാധകൻ. ഓ, അങ്ങനെയോ? നിന്റെ മുടി സ്റ്റൈലാക്കാൻ ത്രില്ലടിച്ചിരിക്കുന്നു. അടുക്കി വച്ചിരിക്കുന്ന പലതരം മേക്കപ്പ് സാധനങ്ങൾ, വിക്ക് വെച്ച ബൊമ്മകൾ. അതിലൊരു ബൊമ്മയിൽ കണ്ണുകോർത്തു. ഇത് മതി, ഈ ലുക്ക് മതി. ഞാനും ഇതുപോലെ സ്റ്റൈൽ മാറ്റുന്ന വെറും ടോയ്. മാഡം വരൂ. അവൻ എന്നെ ആരാധനയോടെ നോക്കി. മാഡത്തിന്റെ സാസ്ബി കബി ബഹൂദി എന്ന സീരിയൽ എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാ. അവൻ വല്ലാത്ത ഒരാവേശത്തോടെ അത് പറഞ്ഞപ്പോൾ ചെറുതായി പുഞ്ചിരിച്ചു. കറുത്ത ഒരു കോട്ടെടുത്ത് ഒന്നുകൂടി കുടഞ്ഞ് കയ്യിൽ തന്നിട്ട് റെഡിയല്ലേ മാഡം എന്ന് ചോദിച്ചു. കസേര തട്ടി ശരിയാക്കി അവൻ തയ്യാറായി. മുടി സെറ്റ് ചെയ്യും മുൻപ് അവൻ തലയിലും കഴുത്തിലും ചെറുതായി മസാജ് ചെയ്തു തന്നു. ഒന്ന് മയങ്ങിപ്പോയി. അവന്റെ ആദരവ് കണ്ടപ്പോൾ അവനോട് അവന്റെ ജന്മസ്ഥലവും വീടും വീട്ടുകാരെ പറ്റിയും എല്ലാം അന്വേഷിച്ചു. പഞ്ചാബാണ് അവന്റെ സ്ഥലം. അമ്മയും ബാബിയും ഭയ്യയും ഭയ്യയുടെ കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് അവൻ എന്ന് തലയിൽ പതുക്കെ അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഡിവോഴ്സ്ഡ് ആണ് ഞാൻ, രഞ്ജിത്ത് പറഞ്ഞു. എന്തിന്? എന്താണ് കാര്യം? മാഡം സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളല്ലേ, പുരുഷന്റെ വേദനയും കൂടി അറിയണേ മാഡം. നിനക്ക് എന്തു വേദനയാണ് നിന്റെ പെണ്ണുണ്ടാക്കിയത്? എന്റെ ബാബിയാണ് മാഡം പ്രശ്നമായത്. എന്റെ സ്വന്തം അമ്മയേക്കാൾ ആ സ്ഥാനത്ത് കണ്ടിരുന്ന അമ്മയാണ് ബാബി. ഒരിക്കൽ ഞാനും ബാബിയും സംസാരിച്ചിരുന്നപ്പോൾ അവൾ വന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ എന്നോട് സംസാരിച്ചു. ബാബി പൊട്ടിക്കരഞ്ഞു. ഞാൻ അറിയാതെ അടിച്ചുപോയി. പിറ്റേന്ന് തന്നെ അവൾ വീട്ടിൽ പോയി. എല്ലാവരും പോയി കാലു പിടിച്ചു വിളിച്ചിട്ടും വന്നില്ല. ഒടുവിൽ ബന്ധം വേർപെടുത്തി, ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന്. അങ്ങനെ ഒടുവിൽ വീട്ടിൽ നിന്നും മാറി. ബയ്യയുടെ കുട്ടികളുടെ മുടി വെട്ടിക്കൊടുക്കുന്നത് കണ്ടിട്ട് അടുത്തുള്ള കുട്ടികളെല്ലാം വന്നു. ബയ്യയുടെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് മുതലാളിയും വന്ന് മുടിവെട്ടി. അദ്ദേഹം എന്നെ ഒരു കോഴ്സിന് ചേർത്തു. അവിടെ പുതിയ

0: ഇകളെല്ലാം വളരെ വേഗത്തിൽ പഠിച്ചെടുത്തു. രഞ്ജിത്ത് പഞ്ചാബി അങ്ങനെ പ്രശസ്തിയിലായി.
1: മാന്ത്രിക വിരുദുള്ള കൈകൾ, ആകപ്പാടെ ഒരു റിലാക്സ്. കണ്ണാടിയിൽ നോക്കി നല്ല മാറ്റം, ഗ്ലാമർ കൂടി, ഒരു തൃപ്തി തോന്നി.
0: എന്തു രസമാ മോളെ ഇപ്പോൾ നിന്നെ കാണാൻ, ഹേമ പറഞ്ഞു.
1: അതെ, സ്വയം തോന്നി.
0: എങ്കിലും സന്തോഷം തോന്നിയില്ല. ആസ്വദിക്കാൻ ആളില്ലാത്ത സൗന്ദര്യം എന്തിനെന്നു തോന്നി. രഞ്ജിത്ത് പല രീതിയിൽ ഫോട്ടോസ് എടുത്തു. അവന്റെ പരസ്യം, തന്നെപ്പോലൊരു സെലിബ്രിറ്റിയുടെ മേക്ക് ഓവർ ചെയ്തു എന്ന് ഇൻസ്റ്റയിൽ കൊടുക്കുന്നത് അവന്റെ ഹെയർ കട്ടിങ്ങിന് പരസ്യമാവും. അതാണ് അവന്റെ സന്തോഷം, നിലനിൽപ്പിന്റെ പ്രശ്നം. എല്ലാവർക്കും അതുതന്നെ, തനിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വരേണ്ടുന്ന കാര്യമുണ്ടോ?
1: ഒന്നിനും തോന്നുന്നില്ല. കരാർ ഒപ്പിട്ട സീനുകൾ മാത്രം അഭിനയിച്ചു തീർക്കുക. എത്രയും പെട്ടെന്ന് ഈ രംഗത്ത് നിന്നും ഒഴിയണം. ഇനി ആരുടെയും കളിപ്പാട്ടമാകാൻ കഴിയില്ല. മനസ്സിൽ ഉറപ്പിച്ച് ഹേമയോടും രഞ്ജിത്തിനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഓട്ടം തുടങ്ങിയിട്ട് നാളുകളായി, മടുത്തു. അന്നത്തെ ഒരു മ്യൂസിക് ഇവന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ് വെറുതെയിരിക്കുമ്പോൾ പലർക്കും പറയാനുണ്ടായിരുന്നത് പുതിയ ലുക്കിനെ കുറിച്ചായിരുന്നു. ആരാധനയും പ്രശംസയും കൊണ്ട് പൊതിഞ്ഞു ആൾക്കാർ. ഹേമയുടെ പാർലറിൽ വന്ന പുതിയ ആൾ രഞ്ജിത്തിനെ പലർക്കും പരിചയപ്പെടുത്തി. അവനും സെലിബ്രിറ്റി ആകട്ടെ. അന്ന് സ്റ്റേജിൽ പറയാനുണ്ടായിരുന്നത് ഇന്നത്തെ ആൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയായിരുന്നു. പീഡനം ആണിനും പെണ്ണിനും നേരിടേണ്ടി വരുന്നു. പരസ്പര വിട്ടുവീഴ്ചയില്ലാത്ത കാലം, ഭ്രമയുഗം, നിർമ്മിത ബുദ്ധിയെല്ലാം കൂടി നൈസർഗികത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ. വാചാലയായി കുറെ സമയം. കാരണം രഞ്ജിത്താണെന്ന് തോന്നുന്നു.
0: മാഡം ഇന്ന് പറഞ്ഞതാണ് ശരി. പെണ്ണിന് മാത്രമല്ല, ആണിനും സുരക്ഷ ആവശ്യമുണ്ട്. വളരെ നല്ല പ്രസംഗം, ആരോ പറഞ്ഞു.
1: ആകെ കൂടി അന്ന് വല്ലാത്ത ഉന്മേഷം തോന്നി. കുറെ ദിവസം കൂടി ജിത്തുവിന് ഫോൺ ചെയ്തു.
0: അവന് വല്ലാത്ത സന്തോഷം. നാളത്തെ ഷൂട്ടിന് നീയും വരുമോ? കാത്തിരുന്നതുപോലെ അവൻ പറഞ്ഞു.
1: എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി.
0: അതുവേണ്ട, നാളെ വന്നാൽ മതി.
1: വിട്ടുവീഴ്ച തന്റെ ഭാഗത്തു നിന്നുമാകട്ടെ.
0: വാശി കാണിച്ചിട്ടെന്തിന്? നേരത്തെ ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ.
1: മനസ്സ് ആകപ്പാടെ സുഖകരമായ ഒരു തണുപ്പിലെത്തി നിന്നു. കർട്ടൻ നീക്കി ആകാശത്തേക്ക് നോക്കിക്കിടന്നു. തെളിഞ്ഞിരിക്കുന്നു നീലയും വെള്ളയും യൂണിഫോം ഇട്ട സ്മാർട്ട് കുട്ടിയെപ്പോലെ.
0: പതിയെ ഒഴുകുന്ന പുഴ പോലെ ഉറങ്ങി, നന്നായി ഉറങ്ങി. അലസതയില്ലാതെ ഉഷാറായി എഴുന്നേറ്റു. അപ്പോളേക്കും അവനും എത്തി. പിണക്കമാറിയ കുട്ടികളെപ്പോലെ കെട്ടിപ്പിടിച്ചു.
1: പോകുന്ന വഴിയിൽ മുഴുവൻ രഞ്ജിത്തിന്റെ വിശേഷങ്ങൾ ആയിരുന്നു പറയാനുണ്ടായിരുന്നത്.
0: അവൻ മിടുക്കൻ തന്നെ. ലുക്കും ഈഗോയും ഒന്നിച്ച് മാറ്റിക്കളഞ്ഞല്ലോ മേഡത്തിന്റെ.
1: നമുക്ക് അവനെ ഒന്ന് കാണാൻ പോകണം. എനിക്ക് മുടി സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം.
0: നിനക്കിഷ്ടമുള്ള പാട്ടുകൾ വെക്കാം. ഉറക്കെ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് സീറ്റിൽ ചായിരുന്നു. ഇതാണ് തുടക്കം, ഒന്നിച്ചുള്ള യാത്രയുടെ തുടക്കം.
2: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ചെറുകഥ രഞ്ജിത്ത് പഞ്ചാബി. രചന ശ്രീ മിഥില. അവതരണം ആതിര KP.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചുതരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ഞാൻ സുധാനന്ദകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ട്

കഥകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചിൻ 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഉപാസന. പ്രാർത്ഥന നിർഭരരായ മനസ്സുകളുടെ നവരാത്രികളുടെ

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നവരാത്രി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയായ ഉപാസനയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

ഭാരതമെങ്ങും പല പേരുകളിൽ ആഘോഷിക്കുന്ന വിജയദശമിയുടെ ഉൽപ്പത്തിയെപ്പറ്റി ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും ആഘോഷത്തിന്റെ സത്ത എല്ലായിടത്തും ഒന്നുതന്നെ. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം, ഇരുട്ടിനുമേൽ പ്രകാശമുദിച്ചതിന്റെ ആഘോഷം, ഇവയൊക്കെയാണ് നവരാത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.

0: മറ്റൊരു നവരാത്രി ഭാവവുമായി ഉപാസന വീണ്ടും നാളെ ഇതേ സമയം.
1: നിങ്ങൾ കേട്ടത് നവരാത്രി ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.

0: ഉപാസന. പ്രാർത്ഥന നിർഭരരായ മനസ്സുകളുടെ നവരാത്രികൾ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: सुनो अफसाना जिंदगी के कच्चे रंगों की पक्की कहानी പ്രസ്തോത അനഘ രാമചന്ദ്രൻ.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുനോ അഫ്സാന ജിന്ദഗിക്ക് കച്ചേ രംഗോ കി പക്കി കഹാനി. ഈ പരിപാടിയിൽ ഇന്ന് സുദർശൻ എഴുതിയ ഹാർ കി ജീത് എന്ന കഥയാണ് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. ഈ കഥ നമ്മെ കരുണയുടെയും മനുഷ്യത്വത്തിന്റെയും ശക്തി അറിയിക്കുന്ന ഒരു ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. നല്ല മനസ്സിനുടമയായ ഒരു മനുഷ്യന് അപരന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയുമോ? നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ വിജയം ഒരു മനുഷ്യന്റെ ഹൃദയം നേടുന്നതിലാണോ? സുദർശന്റെ ഹൃദയസ്പർശിയായ ഹാർ കി ജീത് എന്ന കഥയിലേക്ക് നമുക്ക് കടക്കാം.

0: रोया था। दोनों के आंसुओं का उस भूमि की मिट्टी पर परस्पर मेल हो गया। धन्यवाद।
1: സുനോ അഫ്സാനയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് സുദർശൻ എഴുതിയ ഹാർ കി ജീത് എന്ന ചെറുകഥയാണ്.
2: സുനോ അഫ്സാന ജിന്ദഗി കെ കച്ചേ രംഗോ കി പക്കി കഹാനി പ്രസ്തോത അനഘ രാമചന്ദ്രൻ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീടിലും വീടിന്റെ പരിസരം

ഒരിടത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങള് ചന്തകള് പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച്

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്തസംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ഗാനം സ്വരലയ സാന്ദ്രമാം പല്ലവി
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.